0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സ്നേഹം സ്വാതന്ത്ര്യത്തിലും സ്വാതന്ത്ര്യം തീരുമാനങ്ങളിലും നിലനിൽക്കുന്നു. ലാംബദൂസയിൽ പാപ്പ. 2013 ജൂലൈ 8 ഫ്രാൻസിസ് പാപ്പ പത്രോസിന്റെ പിൻഗാമിയായി ശുശ്രൂഷ ആരംഭിച്ചിട്ട് ആദ്യം അജപാലന സന്ദർശനം നടത്തിയ ലാംബെദൂസയിൽ തനിക്കും വരുവാനും സന്ദർശിക്കുവാനും സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പാപ്പ വിശുദ്ധ കുർബാന മധ്യയുള്ള വചനസന്ദേശം ആരംഭിച്ചത്. മെഡിറ്ററേനിയൻ കടലിനും അപ്പസ്തോലന്മാരുടെ പ്രേഷിത പ്രവർത്തനത്തിനുമുള്ള ബന്ധം എടുത്തു പറഞ്ഞ പാപ്പ ആളുകൾ കണ്ടുമുട്ടുന്നിടത്തും പരസ്പരം സ്വാഗതം ചെയ്യുന്നിടത്തും അവരുടെ ജീവിതകഥകൾ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നിടത്തും വ്യത്യസ്ത സംസ്കാരങ്ങൾ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തുമാണ് സുവിശേഷം പ്രതിധ്വനിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള അപകടം നിറഞ്ഞ യാത്ര പോലെയാണ് ഇന്ന് ലാംബെദൂസയും ലിനോസയും എന്നു പറഞ്ഞ പാപ്പ പ്രതീക്ഷിച്ചിടത്ത് എത്തിച്ചേരുവാൻ കഴിയാത്ത നിരവധി ആളുകളുടെ സാന്നിധ്യം ഇന്ന് ഇവിടെ അനുഭവിക്കുവാൻ സാധിക്കുന്നുവെന്നും അടിവരയിട്ടു. ലാംബെദൂസയിലെ ജനങ്ങൾ കുടിയേറ്റക്കാരോട് കാണിക്കുന്ന അസാധാരണമായ കാരുണ്യത്തെ ഹൃദയത്തിന്റെ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച പാപ്പ ദുരന്തമുഖത്ത് സ്നേഹം എങ്ങനെ സംഘടിതമാകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ദ്വീപെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മനുഷ്യജീവനെ സംരക്ഷിക്കുക എന്നതിൽ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതും സഹായിക്കുന്നതും ഉൾപ്പെടുന്നു പാപ്പ. അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യപ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിന്റെ 250 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അമേരിക്കൻ ജനതയ്ക്ക് മുഴുവൻ തന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സന്തോഷം തേടുവാനുള്ള അവകാശം, നീതി, ജനാധിപത്യ സ്വയംഭരണം എന്നീ ആദർശങ്ങൾക്ക് ശാശ്വതമായി ശബ്ദം നൽകിയ ദിനമായിരുന്നു 1776 ജൂലൈ 4 പാപ്പ അനുസ്മരിച്ചു. കഴിഞ്ഞ 2.5 നൂറ്റാണ്ടുകളായി അമേരിക്കൻ ജനതയുടെ തലമുറകൾ ത്യാഗത്തിലൂടെയും സേവനത്തിലൂടെയും നവീകരണത്തിലൂടെയും പൗരബോധത്തോടെയുള്ള പങ്കാളിത്തത്തിലൂടെയും ഈ തത്വങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകുവാൻ ഒരുമിച്ചു പ്രവർത്തിച്ചുവെന്നും അതിനാൽ ഈ വാർഷിക അവസരം ജനങ്ങൾ തമ്മിലും വരും തലമുറയോടും പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരം കൂടിയാണെന്ന് പാപ്പ പറഞ്ഞു. മനസ്സാക്ഷിക്കനുസരിച്ച് ആരാധിക്കുവാനും ഭയമോ നിർബന്ധമോ കൂടാതെ സ്വന്തം വിശ്വാസം പരസ്യമായി ആചരിക്കുവാനുമുള്ള ഓരോ വ്യക്തിയുടെയും അവകാശമായ മതസ്വാതന്ത്ര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും ഇത് വ്യക്തിപരമായ അന്തസ്സിനെയും വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തെയും സംരക്ഷിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ ചൈതന്യം മനുഷ്യജീവിതത്തിന് നൽകുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാപ്പ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപനത്തിന്റെ 250 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫിലാഡൽഫിയയിലെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്ററിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ലിബർട്ടി മെഡൽ സ്വീകരിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ വീഡിയോ കോളിലൂടെ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി. ഈ മഹത്തായ രാജ്യത്തിന്റെ പുത്രൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തിന്റെയും മെച്ചപ്പെട്ട ലോകത്തിന്റെയും സ്വപ്നങ്ങളുമായി ഈ മണ്ണിൽ ജീവിതം കെട്ടിപ്പടുത്ത ധീരരായ മനുഷ്യരുടെ പിൻഗാമിയായി താൻ ഈ പുരസ്കാരം വിനയപൂർവം സ്വീകരിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അമേരിക്കയുടെ ഭാവിയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നും നീതിയിലും ഐക്യത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായി അമേരിക്ക തുടരണമെന്നും അദ്ദേഹം ആശംസിച്ചു. പ്രകൃതി നിയമത്തെയും ദൈവത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അത് മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ആഴത്തിലുള്ള സത്യമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിസ് പാപ്പായുടെ ലാംബെദൂസ സന്ദർശന സ്മരണ പുതുക്കി ലിയോ

പരമോന്നത അടയാളമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് പാപ്പ പറഞ്ഞു. ക്രിസ്തു നമുക്കായി അപ്പം മുറിക്കുമ്പോൾ നമ്മുടെ ദൈനംദിനമുള്ള സഹായങ്ങൾക്കും പങ്കുവയ്ക്കലിനും അർത്ഥം നൽകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സിറോ മലബാർ സഭ ആരാധനക്രമം ശ്ലീഹാകാലം 7 ഞായറാഴ്ചത്തെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 മുതൽ 20 വരെയും 25 26 വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, സഭയിലും ലോകത്തിലും പന്തക്കുസ്ത തിരുനാൾ കൊണ്ടുവന്ന പരിവർത്തനങ്ങളും വളർച്ചയും സുവിശേഷത്തിന് അനുസൃതമായ ജീവിതക്രമവുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ചൈതന്യം ഇന്ന് നമ്മുടെ ജീവിതത്തിലും തുടരുവാൻ നമ്മെ ക്ഷണിക്കുന്ന കാലമാണ് ശ്ലീഹാകാലം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് നമ്മെ നയിക്കുവാനും പഠിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവാത്മാവിന്റെ ഈ വലിയ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ മോശയ്ക്ക് ലഭിച്ച അതേ അരൂപിയെ 70 നേതാക്കന്മാർക്കും ദൈവം പങ്കുവച്ചു നൽകുന്നു. അവിടെ ഉയർന്നുവരുന്ന ഒരു പ്രധാന ചിന്ത മോശയുടെ ഹൃദയ വിശാലതയാണ്. കൂടാരത്തിൽ വരാതിരുന്ന എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നത് കണ്ടപ്പോൾ ജോഷുവയ്ക്ക് അത് അംഗീകരിക്കുവാൻ പ്രയാസമായി. എന്നാൽ മോശയുടെ പ്രതികരണം വളരെ അർത്ഥവത്തായിരുന്നു. കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് മോശ പറയുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുക എന്നതാണ്. അപരന് ലഭിക്കുന്ന കൃപകളെയും ഐശ്വര്യങ്ങളെയും അസൂയയോടെ നോക്കാതെ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നതിനെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അസൂയ എന്നത് ദൈവകൃപയെ തടയുന്ന വലിയൊരു വികാരമാണ്. മറ്റുള്ളവർക്ക് നന്മ ലഭിക്കണമെന്നും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുമ്പോഴാണ് നാമും യഥാർത്ഥത്തിൽ മോശയെപ്പോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറുന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ വേദനയിൽ തുണയാകുവാനും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും സാധിക്കുന്ന ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. എന്നാൽ നാം സ്വയം കേന്ദ്രീകൃതരായി ജീവിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മിൽ നിന്നും അകന്നുപോകുന്നു. സാമുവലിന്റെ 1 പുസ്തകം 16 അധ്യായത്തിൽ നാം കാണുന്ന സാവൂൾ രാജാവിന്റെ അനുഭവം നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ദൈവാജ്ഞ ലംഘിച്ച സാവൂളിൽ നിന്നും കർത്താവിന്റെ ആത്മാവ് വിട്ടുപോവുകയും പകരം ഒരു ദുഷ്ടാരൂപി അവനെ പീഡിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി തിന്മയിൽ കഴിയുന്ന ഒരാളെ നാം ഉപേക്ഷിക്കരുത് എന്ന വലിയ പാഠവും ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. സാവൂൾ ക്ലേശത്തിലായപ്പോൾ ദാവീദ് തന്റെ വീണാനാദത്തിലൂടെ അവന് ആശ്വാസം നൽകുന്നു. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് സാവൂളിനെ തള്ളിക്കളയാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് സാവൂളിന് സാന്ത്വനമേകുവാൻ വേണ്ടിയായിരുന്നു. പാപത്തിലും ദുരന്തങ്ങളിലും കഴിയുന്ന അപരന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആശ്വാസമാകുവാനും നമുക്ക് കടമയുണ്ട്. ഒരാൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ വെറുക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നതിനു പകരം അവർക്ക് ദൈവാത്മാവിന്റെ ആശ്വാസം ലഭിക്കുവാനായി നാം മധ്യസ്ഥത വഹിക്കണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്നത് കേവലമൊരു ആത്മീയ സങ്കല്പമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിത ശൈലിയായി മാറണം. ഗലാത്യാക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസപ്പസ്തോലൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ പ്രവൃത്തികളും തമ്മിലുള്ള പോരാട്ടം നിരന്തരം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നാം ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കണമെന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ഇവ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറണം. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ ജീവിതം തന്നെ അർത്ഥശൂന്യവും മടുപ്പുള്ളതുമായി തോന്നും. അസൂയയും വ്യർത്ഥാഭിമാനവും പരസ്പരം പ്രകോപിപ്പിക്കുന്ന സ്വഭാവവും ആത്മീയ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കും. ആത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും നമ്മുടെ ദൈനംദിന ഇടപെടലുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ വാക്കുകൾ
മറ്റുള്ളവർക്ക് പ്രത്യാശ

നൽകുന്നതാണോ, അതോ അവരെ തളർത്തുന്നതാണോ, നമ്മുടെ സാന്നിധ്യം സമാധാനം പകരുന്നതാണോ, അതോ കലഹമുണ്ടാക്കുന്നതാണോ? ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിന്റെ പ്രതിരൂപമായി മാറുമെന്നതിൽ തെല്ലും സംശയമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന വാഗ്ദാനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പാണ്. ഈശോ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നാം തനിച്ചല്ല എന്നും നമുക്കൊരു സഹായകൻ ഉണ്ടാകുമെന്നും അവിടുന്ന് ഉറപ്പു നൽകുന്നു. സത്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കില്ല, കാരണം ലോകം അതിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ വിശ്വാസികളായി നമുക്ക് ആ ആത്മാവിനെ അറിയാം, കാരണം ആ ആത്മാവ് നമ്മോടൊപ്പം വസിക്കുന്നു. ഈ സഹായകൻ നമ്മെ സകല കാര്യങ്ങളും പഠിപ്പിക്കുകയും ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഇവിടെ പഠിപ്പിക്കുക, ഓർമ്മിപ്പിക്കുക എന്നീ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കാലത്തെ ദൈവത്തിന്റെ നന്മകളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അനുസ്മരിപ്പിക്കുന്നു. തകർന്നുപോയ നിമിഷങ്ങളിൽ ദൈവം എങ്ങനെ നമ്മെ കൈപിടിച്ചുയർത്തിയെന്നും അസാധ്യമായ കാര്യങ്ങൾ എങ്ങനെ സാധ്യമാക്കിയെന്നും ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. ഈ ഓർമ്മപ്പെടുത്തലുകൾ ഭാവിയിലേക്ക് വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഇന്നലകളിൽ നമ്മെ നയിച്ച ദൈവം നാളെയും നമ്മോടൊപ്പമുണ്ടാകും എന്ന ഉറപ്പാണ് പരിശുദ്ധാത്മാവ് പകരുന്നത്. നമ്മുടെ സഭാജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു പ്രധാന ദൗത്യം നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്നതാണ്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമുക്കായി ആത്മാവിനെ ആവശ്യപ്പെട്ടത്. അതുപോലെ മറ്റുള്ളവർക്ക് ദൈവാത്മാവിനെ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ വലിയ ദൗത്യമാണ്. ഒരു ക്രിസ്ത്യാനി മറ്റൊരു വ്യക്തിയുടെ ഭൗതിക നന്മയ്ക്കു വേണ്ടി മാത്രമല്ല, അവരുടെ ആത്മീയ വളർച്ചയ്ക്കും ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിനുമായും പ്രാർത്ഥിക്കേണ്ടവനാണ്. കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടിയും മക്കൾ മാതാപിതാക്കൾക്കു വേണ്ടിയും ഈ ആത്മാവിനായി യാചിക്കണം. ഭിന്നതകളും കലഹങ്ങളും ഉള്ളിടത്ത് പരിശുദ്ധാത്മാവ് കടന്നുവരുമ്പോൾ അവിടെ ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കപ്പെടും. സാവൂളിനെ പോലെ ദൈവത്തിൽ നിന്നും അകന്നുപോകുന്ന നിമിഷങ്ങളിൽ ദാവീദിനെ പോലെ ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ടാകണം. നമ്മിൽ നിന്നും പരിശുദ്ധാത്മാവ് വിട്ടുപോകാതിരിക്കുവാൻ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമാണ് നമ്മുടെ ശരീരം എന്ന ബോധ്യം നാം പുലർത്തണം. പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകം നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളെയും സ്വാധീനിക്കണം. ഗലാത്തിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, ജഡത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ആത്മാവിന്റെ ശക്തി അനിവാര്യമാണ്. സ്വാർത്ഥതയും കോപവും മാത്സര്യവും നമ്മുടെ ഹൃദയത്തെ കീഴടക്കുമ്പോൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം. അപരനെ തന്നെപ്പോലെ സ്നേഹിക്കുവാനും അവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ്. മോശിയുടെ പ്രാർത്ഥന പോലെ ലോകം മുഴുവൻ ദൈവാത്മാവിനാൽ നിറയട്ടെയെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അസൂയയുടെയും പകയുടെയും മതിലുകൾ തകർത്ത് സ്നേഹത്തിന്റെ പുതിയൊരു ലോകം പണിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. സാവോളിന് ലഭിച്ചതുപോലെ ഒരു ആശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. പാപത്തിൽ വീണുപോയവരെ കൈപിടിച്ചുയർത്തുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും നമുക്ക് കൃപ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രത്യാശയോടെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം ആത്മാവിന്റെ ഫലങ്ങളാൽ സമൃദ്ധമാകട്ടെ. അപരന്റെ ഐശ്വര്യത്തിൽ സന്തോഷിക്കുന്ന, വേദനകളിൽ തുണയാകുന്ന, പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു നല്ല ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സോജൻ പാറയ്ക്കൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലപിക്കുന്നത് സിസ്റ്റർ ജൂലി തെരേസ് CSN, സിസ്റ്റർ സിജിന ജോർജ് MLF.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സ്നേഹം സ്വാതന്ത്ര്യത്തിലും സ്വാതന്ത്ര്യം തീരുമാനങ്ങളിലും നിലനിൽക്കുന്നു. ലാംബദൂസയിൽ പാപ്പ. 2013 ജൂലൈ 8 ഫ്രാൻസിസ് പാപ്പ പത്രോസിന്റെ പിൻഗാമിയായി ശുശ്രൂഷ ആരംഭിച്ചിട്ട് ആദ്യം അജപാലന സന്ദർശനം നടത്തിയ ലാംബദൂസയിൽ തനിക്കും വരുവാനും സന്ദർശിക്കുവാനും സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പാപ്പ വിശുദ്ധ കുർബാന മധ്യേയുള്ള വചനസന്ദേശം ആരംഭിച്ചത്. മെഡിറ്ററേനിയൻ കടലിനും അപ്പസ്തോലന്മാരുടെ പ്രേഷിത പ്രവർത്തനത്തിനുമുള്ള ബന്ധം എടുത്തു പറഞ്ഞ പാപ്പ ആളുകൾ കണ്ടുമുട്ടുന്നിടത്തും പരസ്പരം സ്വാഗതം ചെയ്യുന്നിടത്തും അവരുടെ ജീവിതകഥകൾ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നിടത്തും വ്യത്യസ്ത സംസ്കാരങ്ങൾ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തുമാണ് സുവിശേഷം പ്രതിധ്വനിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള അപകടം നിറഞ്ഞ യാത്ര പോലെയാണ് ഇന്ന് ലാംബദൂസയും ലിനോസയും എന്നു പറഞ്ഞ പാപ്പ പ്രതീക്ഷിച്ചിടത്ത് എത്തിച്ചേരുവാൻ കഴിയാത്ത നിരവധി ആളുകളുടെ സാന്നിധ്യം ഇന്ന് ഇവിടെ അനുഭവിക്കുവാൻ സാധിക്കുന്നുവെന്നും അടിവരയിട്ടു. ലാംബദൂസയിലെ ജനങ്ങൾ കുടിയേറ്റക്കാരോട് കാണിക്കുന്ന അസാധാരണമായ കാരുണ്യത്തെ ഹൃദയത്തിന്റെ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച പാപ്പ ദുരന്തമുഖത്ത് സ്നേഹം എങ്ങനെ സംഘടിതമാകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ദ്വീപെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മനുഷ്യജീവനെ സംരക്ഷിക്കുക എന്നതിൽ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതും സഹായിക്കുന്നതും ഉൾപ്പെടുന്നു പാപ്പ. അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യപ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിന്റെ 250 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അമേരിക്കൻ ജനതയ്ക്ക് മുഴുവൻ തന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സന്തോഷം തേടുവാനുള്ള അവകാശം, നീതി, ജനാധിപത്യ സ്വയംഭരണം എന്നീ ആദർശങ്ങൾക്ക് ശാശ്വതമായി ശബ്ദം നൽകിയ ദിനമായിരുന്നു 1776 ജൂലൈ 4 പാപ്പ അനുസ്മരിച്ചു. കഴിഞ്ഞ 2.5 നൂറ്റാണ്ടുകളായി അമേരിക്കൻ ജനതയുടെ തലമുറകൾ ത്യാഗത്തിലൂടെയും സേവനത്തിലൂടെയും നവീകരണത്തിലൂടെയും പൗരബോധത്തോടെയുള്ള പങ്കാളിത്തത്തിലൂടെയും ഈ തത്വങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകുവാൻ ഒരുമിച്ചു പ്രവർത്തിച്ചുവെന്നും അതിനാൽ ഈ വാർഷിക അവസരം ജനങ്ങൾ തമ്മിലും വരും തലമുറയോടും പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരം കൂടിയാണെന്ന് പാപ്പ പറഞ്ഞു. മനസ്സാക്ഷിക്കനുസരിച്ച് ആരാധിക്കുവാനും ഭയമോ നിർബന്ധമോ കൂടാതെ സ്വന്തം വിശ്വാസം പരസ്യമായി ആചരിക്കുവാനുമുള്ള ഓരോ വ്യക്തിയുടെയും അവകാശമായ മതസ്വാതന്ത്ര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും ഇത് വ്യക്തിപരമായ അന്തസ്സിനെയും വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തെയും സംരക്ഷിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ ചൈതന്യം മനുഷ്യജീവിതത്തിന് നൽകുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാപ്പ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപനത്തിന്റെ 250 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫിലാഡൽഫിയയിലെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്ററിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ലിബർട്ടി മെഡൽ സ്വീകരിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ വീഡിയോ കോളിലൂടെ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി. ഈ മഹത്തായ രാജ്യത്തിന്റെ പുത്രൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തിന്റെയും മെച്ചപ്പെട്ട ലോകത്തിന്റെയും സ്വപ്നങ്ങളുമായി ഈ മണ്ണിൽ ജീവിതം കെട്ടിപ്പടുത്ത ധീരരായ മനുഷ്യരുടെ പിൻഗാമിയായി താൻ ഈ പുരസ്കാരം വിനയപൂർവം സ്വീകരിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അമേരിക്കയുടെ ഭാവിയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നും നീതിയിലും ഐക്യത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായി അമേരിക്ക തുടരണമെന്നും അദ്ദേഹം ആശംസിച്ചു. പ്രകൃതി നിയമത്തെയും ദൈവത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അത് മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ആഴത്തിലുള്ള സത്യമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിസ് പാപ്പായുടെ ലാംബദൂസ സന്ദർശന സ്മരണ പുതുക്കി ലിയോ 14 പാപ്പ. 2026 ജൂലൈ 4 മെഡിറ്ററേനിയൻ കടൽ കടക്കുന്ന കുടിയേറ്റക്കാർക്കായുള്ള പ്രധാന പ്രവേശന കവാടമായ ഇറ്റലിയിലെ ലാംബദൂസ ദ്വീപിലേക്കുള്ള സന്ദർശനവേളയിൽ ലിയോ 14 പാപ്പ രക്ഷാപ്രവർത്തനത്തിന്റെയും അതിജീവനത്തിന്റെയും യൂറോപ്യൻ മാനുഷിക സഹായത്തിന്റെയും ആഴത്തിലുള്ള പ്രതീകമായിട്ടുള്ള മോളോ ഫവലോറോ എന്ന കോൺക്രീറ്റ് ശില ആശീർവദിച്ചു. സ്വീകരണവേളയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിൽ തന്റെ ഈ സന്ദർശനം നീണ്ട പ്രഭാഷണങ്ങൾക്കു വേണ്ടിയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ പരമോന്നത അടയാളമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് പാപ്പ പറഞ്ഞു. ക്രിസ്തു നമുക്കായി അപ്പം മുറിക്കുമ്പോൾ നമ്മുടെ ദൈനംദിനമുള്ള സഹായങ്ങൾക്കും പങ്കുവയ്ക്കലിനും അർത്ഥം നൽകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സിറോ മലബാർ സഭ ആരാധനക്രമം സ്ലീഹക്കാലം ഏഴാം ഞായറാഴ്ചത്തെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:15-20 25-26 വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, സഭയിലും ലോകത്തിലും പന്തക്കുസ്താ തിരുനാൾ കൊണ്ടുവന്ന പരിവർത്തനങ്ങളും വളർച്ചയും സുവിശേഷത്തിന് അനുസൃതമായ ജീവിതക്രമവുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ചൈതന്യം ഇന്ന് നമ്മുടെ ജീവിതത്തിലും തുടരുവാൻ നമ്മെ ക്ഷണിക്കുന്ന കാലമാണ് ശ്ലീഹാക്കാലം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് നമ്മെ നയിക്കുവാനും പഠിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവാത്മാവിന്റെ ഈ വലിയ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ മോശയ്ക്ക് ലഭിച്ച അതേ അരൂപിയെ 70 നേതാക്കന്മാർക്കും ദൈവം പങ്കുവച്ചു നൽകുന്നു. അവിടെ ഉയർന്നുവരുന്ന ഒരു പ്രധാന ചിന്ത മോശയുടെ ഹൃദയ വിശാലതയാണ്. കൂടാരത്തിൽ വരാതിരുന്ന എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നത് കണ്ടപ്പോൾ ജോഷുവയ്ക്ക് അത് അംഗീകരിക്കുവാൻ പ്രയാസമായി. എന്നാൽ മോശയുടെ പ്രതികരണം വളരെ അർത്ഥവത്തായിരുന്നു. കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് മോശ പറയുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുക എന്നതാണ്. അവരിൽ ലഭിക്കുന്ന കൃപകളെയും ഐശ്വര്യങ്ങളെയും അസൂയയോടെ നോക്കാതെ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നതിനെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അസൂയ എന്നത് ദൈവകൃപയെ തടയുന്ന വലിയൊരു വികാരമാണ്. മറ്റുള്ളവർക്ക് നന്മ ലഭിക്കണമെന്നും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുമ്പോഴാണ് നാമും യഥാർത്ഥത്തിൽ മോശയെപ്പോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറുന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ വേദനയിൽ തുണയാകുവാനും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും സാധിക്കുന്ന ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. എന്നാൽ നാം സ്വയം കേന്ദ്രീകൃതരായി ജീവിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മിൽ നിന്നും അകന്നുപോകുന്നു. സാമുവലിന്റെ 1:16 നാം കാണുന്ന സാവൂൾ രാജാവിന്റെ അനുഭവം നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ദൈവാജ്ഞ ലംഘിച്ച സാവൂളിൽ നിന്നും കർത്താവിന്റെ ആത്മാവ് വിട്ടുപോവുകയും പകരം ഒരു ദുഷ്ടാരൂപി അവനെ പീഡിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി തിന്മയിൽ കഴിയുന്ന ഒരാളെ നാം ഉപേക്ഷിക്കരുത് എന്ന വലിയ പാഠവും ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. സാവൂൾ ക്ലേശത്തിലായപ്പോൾ ദാവീദ് തന്റെ വീണാനാദത്തിലൂടെ അവന് ആശ്വാസം നൽകുന്നു. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് സാവൂളിനെ തള്ളിക്കളയാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് സാവൂളിന് സാന്ത്വനമേകുവാൻ വേണ്ടിയായിരുന്നു. പാപത്തിലും ദുരന്തങ്ങളിലും കഴിയുന്ന അവരന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആശ്വാസമാകുവാനും നമുക്ക് കടമയുണ്ട്. ഒരാൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ വെറുക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നതിനു പകരം അവർക്ക് ദൈവാത്മാവിന്റെ ആശ്വാസം ലഭിക്കുവാനായി നാം മധ്യസ്ഥത വഹിക്കണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്നത് കേവലമൊരു ആത്മീയ സങ്കല്പമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിത ശൈലിയായി മാറണം. ഗലാത്തിയാക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസപ്പസ്തോലൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ പ്രവൃത്തികളും തമ്മിലുള്ള പോരാട്ടം നിരന്തരം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നാം ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കണമെന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ഇവ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറണം. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ ജീവിതം തന്നെ അർത്ഥശൂന്യവും മടുപ്പുള്ളതുമായി തോന്നും. അസൂയയും വ്യർത്ഥാഭിമാനവും പരസ്പരം പ്രകോപിപ്പിക്കുന്ന സ്വഭാവവും ആത്മീയ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കും. ആത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും നമ്മുടെ ദൈനംദിന ഇടപെടലുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നതാണോ അതോ അവരെ തളർത്തുന്നതാണോ? നമ്മുടെ സാന്നിധ്യം സമാധാനം പകരുന്നതാണോ അതോ കലഹമുണ്ടാക്കുന്നതാണോ? ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിന്റെ പ്രതിരൂപമായി മാറുമെന്നതിൽ തെല്ലും സംശയമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന വാഗ്ദാനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പാണ്. ഈശോ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നാം തനിച്ചല്ല എന്നും നമുക്കൊരു സഹായകൻ ഉണ്ടാകുമെന്നും അവിടുന്ന് ഉറപ്പു നൽകുന്നു. സത്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കില്ല, കാരണം ലോകം അതിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ വിശ്വാസികളായി നമുക്ക് ആ ആത്മാവിനെ അറിയാം, കാരണം ആ ആത്മാവ് നമ്മോടൊപ്പം വസിക്കുന്നു. ഈ സഹായകൻ നമ്മെ സകല കാര്യങ്ങളും പഠിപ്പിക്കുകയും ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഇവിടെ പഠിപ്പിക്കുക, ഓർമ്മിപ്പിക്കുക എന്നീ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കാലത്തെ ദൈവത്തിന്റെ നന്മകളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ
അനുസ്മരിപ്പിക്കുന്നു. തകർന്നുപോയ നിമിഷങ്ങളിൽ ദൈവം എങ്ങനെ നമ്മെ കൈപിടിച്ചുയർത്തിയെന്നും അസാധ്യമായ കാര്യങ്ങൾ എങ്ങനെ സാധ്യമാക്കിയെന്നും ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. ഈ ഓർമ്മപ്പെടുത്തലുകൾ ഭാവിയിലേക്ക് വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഇന്നലകളിൽ നമ്മെ നയിച്ച ദൈവം നാളെയും നമ്മോടൊപ്പമുണ്ടാകും എന്ന ഉറപ്പാണ് പരിശുദ്ധാത്മാവ് പകരുന്നത്. നമ്മുടെ സഭാജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു പ്രധാന ദൗത്യം നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്നതാണ്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമുക്കായി ആത്മാവിനെ ആവശ്യപ്പെട്ടത്. അതുപോലെ മറ്റുള്ളവർക്ക് ദൈവാത്മാവിനെ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ വലിയ ദൗത്യമാണ്. ഒരു ക്രിസ്ത്യാനി മറ്റൊരു വ്യക്തിയുടെ ഭൗതിക നന്മയ്ക്കു വേണ്ടി മാത്രമല്ല, അവരുടെ ആത്മീയ വളർച്ചയ്ക്കും ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിനുമായും പ്രാർത്ഥിക്കേണ്ടവനാണ്. കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടിയും മക്കൾ മാതാപിതാക്കൾക്കു വേണ്ടിയും ഈ ആത്മാവിനായി യാചിക്കണം. ഭിന്നതകളും കലഹങ്ങളും ഉള്ളിടത്ത് പരിശുദ്ധാത്മാവ് കടന്നുവരുമ്പോൾ അവിടെ ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കപ്പെടും. സാവൂളിനെ പോലെ ദൈവത്തിൽ നിന്നും അകന്നുപോകുന്ന നിമിഷങ്ങളിൽ ദാവീദിനെ പോലെ ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ടാകണം. നമ്മിൽ നിന്നും പരിശുദ്ധാത്മാവ് വിട്ടുപോകാതിരിക്കുവാൻ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമാണ് നമ്മുടെ ശരീരം എന്ന ബോധ്യം നാം പുലർത്തണം. പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകം നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളെയും സ്വാധീനിക്കണം. ഗലാത്തിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, ജഡത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ആത്മാവിന്റെ ശക്തി അനിവാര്യമാണ്. സ്വാർത്ഥതയും കോപവും മാത്സര്യവും നമ്മുടെ ഹൃദയത്തെ കീഴടക്കുമ്പോൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം. അപരനെ തന്നെപ്പോലെ സ്നേഹിക്കുവാനും അവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ്. മോശയുടെ പ്രാർത്ഥന പോലെ ലോകം മുഴുവൻ ദൈവാത്മാവിനാൽ നിറയട്ടെയെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അസൂയയുടെയും പകയുടെയും മതിലുകൾ തകർത്ത് സ്നേഹത്തിന്റെ പുതിയൊരു ലോകം പണിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. സാവോളിന് ലഭിച്ചതുപോലെ ഒരു ആശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. പാപത്തിൽ വീണുപോയവരെ കൈപിടിച്ചുയർത്തുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും നമുക്ക് കൃപ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രത്യാശയോടെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം ആത്മാവിന്റെ ഫലങ്ങളാൽ സമൃദ്ധമാകട്ടെ. അപരന്റെ ഐശ്വര്യത്തിൽ സന്തോഷിക്കുന്ന, വേദനകളിൽ തുണയാകുന്ന, പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു നല്ല ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സോജൻ പാറയ്ക്കൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലപിക്കുന്നത് സിസ്റ്റർ ജൂലി തെരേസ് CSN, സിസ്റ്റർ സിജിന ജോർജ് MLF.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ക്രൈസ്തവ വിശ്വാസത്തോടെയുള്ള ജീവിതത്തിൽ ക്ഷമയ്ക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തെ ആധാരമാക്കിയ വിചിന്തനങ്ങളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം.
3: ക്ഷമിക്കുക എന്നത് ദൈവത്തിന്റെ ദാനമാണ്. ക്ഷമിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഇത് ബൈബിളിലുടനീളം കാണുന്ന ഒരു വിഷയമാണ്. സങ്കീർത്തനം 103:12 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് എത്ര അകന്ന് സ്ഥിതി ചെയ്യുന്നുവോ അതുപോലെ ദൈവം നമ്മെ പാപത്തിൽ നിന്നും അത്രയധികം അകറ്റി നിർത്തിയിരിക്കുന്നു. തന്റെ ജനവുമായി ചെയ്ത ഉടമ്പടി പാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ദൈവം നമ്മോട് ക്ഷമിക്കാനും നമ്മുടെ പാപങ്ങൾ നമ്മിൽ നിന്ന് നീക്കം ചെയ്യാനും തയ്യാറാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി 6:14-15 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ക്ഷമിക്കുക എന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ലെങ്കിലും ദൈവത്തിന്റെ സഹായത്തോടെ അത് സാധ്യമാണ്. ശക്തവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ക്ഷമ ഒരു പ്രധാന ഘടകമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവജനമായി നാം ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യേശു പാപമോചനത്തിന്റെ മാതൃകയാണ്. അവനാണ് നമ്മോട് ക്ഷമിക്കുകയും എല്ലായ്പ്പോഴും തന്റെ കരുണയും ദയയും കാണിക്കുകയും ചെയ്യുന്നത്. യേശു പാപമോചനം പ്രസംഗിക്കുകയും എങ്ങനെ ക്ഷമിക്കാമെന്ന് കാണിക്കുകയും ചെയ്തു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവൻ കുരിശിൽ കിടക്കുമ്പോഴാണ്. ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുന്നതിൽ മടുപ്പ് തോന്നാറില്ല. എന്നാൽ ചിലപ്പോൾ നമ്മോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നാം അതിൽ വിമുഖത കാണിക്കാറുണ്ട്. ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നതിൽ നമുക്കൊരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ. എല്ലായ്പ്പോഴും ക്ഷമിക്കുന്ന സ്നേഹമുള്ള പിതാവാണ് നമുക്കുള്ളത്. ക്ഷമ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പലവിധത്തിൽ നമ്മെ സഹായിക്കുന്നു. മാപ്പ് തേടുന്നതും മാപ്പ് സ്വീകരിക്കുന്നതും രണ്ടും വളരെ പ്രധാനമാണ്. ക്ഷമിക്കുക എന്നുള്ളത് ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. ക്ഷമിക്കാൻ എളുപ്പമല്ലെങ്കിലും ദൈവകൃപ ഓരോ വ്യക്തിയെയും ക്ഷമിക്കാൻ സഹായിക്കുന്നു. കാരണം യേശുവാണ് നമ്മുടെ മാതൃക. അത് ദൈവത്തിന്റെ ശൈലിയായതിനാൽ നാം അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ക്ഷമയുടെ കാര്യത്തിൽ നമുക്ക് മാതൃകയായി തീരുന്ന നിരവധി വ്യക്തികളുണ്ട്. നമ്മുടെ അയൽക്കാരന് നാം മാപ്പ് നൽകുന്നില്ലെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്നത്തെ ലോകം വെല്ലുവിളി നിറഞ്ഞതാണ്. മനുഷ്യൻ ജീവിതത്തിന്റെ നാനാതുറകളിൽ പലതരത്തിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷമിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് അസാധ്യമായ ഒന്നല്ല. നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തികൾക്കുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചുകൊണ്ടും ക്ഷമ എന്ന പുണ്യം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. നാമെല്ലാവരും പാപികളാണെന്നും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയും കൃപയും നമുക്കെല്ലാവർക്കും ലഭ്യമാണെന്നും ക്രൈസ്തവ വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ സഹായത്തോടെ നമുക്ക് ക്ഷമിക്കാനും വെല്ലുവിളികൾക്കിടയിലും മുന്നോട്ടു പോകാനും പഠിക്കാം. ദയയും ക്ഷമയും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് പരിശീലിക്കുമ്പോൾ അടുത്തത് അതിനെ അനുഗമിക്കുന്നു. ക്ഷമയും ദയയും കേവലം വികാരങ്ങളല്ലെന്നും എല്ലാം ദിവസവും അത് നമുക്ക് സ്വീകരിക്കാവുന്ന തെരഞ്ഞെടുപ്പുകളാണെന്നും ജീവിതത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും യേശു തന്റെ തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കിത്തരുന്നു. ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലിക പ്രബോധനം എവാഞ്ചലി ഗൗദിയുമിൽ കുറിക്കുന്നു: ലോകത്തിൽ തന്റെ കാരുണ്യത്തിന്റെ അടയാളമായി തീരുന്നതിന് അവന്റെ ക്ഷമയുടെ ഉപകരണങ്ങളാകാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ക്ഷമയെന്നും മറ്റുള്ളവരുമായും ദൈവവുമായുള്ള ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് അത് അനിവാര്യമാണെന്നും പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഗ എഫേസോസുകാർക്കെഴുതിയ ലേഖനം 4:32 ഇങ്ങനെ വിശദീകരിക്കുന്നു: ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ക്ഷമിക്കുക എന്നത് ഒരു വികാരം മാത്രമല്ല, മറ്റുള്ളവരുമായുള്ള ആരോഗ്യകരമായ ബന്ധം വളർത്തിയെടുക്കുന്നതിന് നാം എടുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ക്ഷമിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ കോപത്തിന്റെയും നീരസത്തിന്റെയും ഭാരത്തിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെടുക മാത്രമല്ല, മറിച്ച് സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിനും അവസരം സൃഷ്ടിക്കുകൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ രോഗശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തമായ ഉപകരണമാണ് ക്ഷമ. ദൈവത്തിന്റെ ക്ഷമയുടെ പൂർണ്ണത അനുഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒന്നാണിത്. ക്ഷമിക്കുക എന്നത് ഒരു തവണ മാത്രമല്ല, മറിച്ച് തുടർച്ചയായ പരിശ്രമവും പ്രതിബദ്ധതയും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:22 നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ പത്രോസ് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റു ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളിച്ചെയ്തു, 7 എന്നല്ല, 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ക്ഷമിക്കുക എന്നത് യാത്രയാണ്. സമയവും പരിശ്രമവും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്. അത് എല്ലായ്പ്പോഴും എളുപ്പമല്ല. പക്ഷേ ക്ഷമിക്കാനുള്ള തീരുമാനം നാം എടുക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും വിലമതിക്കുന്നു. നമ്മുടെ സ്നേഹരാഹിത്യത്തിനും വൈകാരിതയ്ക്കും അടിമപ്പെടുന്നതിൽ നിന്നും നാം സ്വതന്ത്രരാകുക മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഉപകരണമായി മാറുകയും ചെയ്യുന്നു. ക്ഷമിക്കുമ്പോൾ പ്രതീക്ഷയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി ഭാവിയിലേക്ക് നീങ്ങാൻ ഓരോ വ്യക്തിക്കും സാധിക്കുന്നു. നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്വന്തം ജീവിതത്തിൽ തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് വിലയിരുത്തുകയും അർപ്പണബോധത്തോടെ മുന്നോട്ടു പോകാനുള്ള ഒരു സാഹചര്യമായി അതിനെ മാറ്റുകയും ചെയ്യുന്നു. അനുരഞ്ജനത്തിന്റെ ഈ പാത നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ക്ഷമയുടെ ശക്തിയും പരസ്പരം മറ്റുള്ളവരെ സഹോദരി സഹോദരന്മാരായി അംഗീകരിക്കാനുള്ള കഴിവും കണ്ടെത്താനുള്ള ഒരു ഭാഗമായി മാറുന്നു. ക്ഷമയോടെ ജീവിക്കാൻ പഠിക്കുമ്പോൾ സമാധാനത്തിന്റെ മനുഷ്യനാകാനുള്ള നമ്മുടെ ശേഷി വർദ്ധിക്കുന്നു. സ്വയം വിമർശനങ്ങൾ ഒഴിവാക്കാനും ദയയോടും സൗമ്യതയോടും കൂടി മറ്റുള്ളവരോട് പെരുമാറുന്നതിനുമുള്ള ഒരു ഗുണമായി ക്ഷമ മാറുന്നുണ്ട്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നാമുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഇത് കൂടുതൽ വ്യക്തമാക്കി തരുന്നു. നമ്മൾ മനുഷ്യരാണെന്നും തെറ്റുപറ്റിയേക്കാമെന്നും എല്ലാം തികഞ്ഞവരല്ലെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഇന്നത്തെ ലോകത്ത് ക്ഷമ എന്നത് ഒരു ധാർമ്മികത മാത്രമല്ല, കൂടുതൽ യോജിപ്പുള്ളതും സമാധാനമുള്ളതുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അനിവാര്യമായ ചുവടുവയ്പ്പാണ്. പരസ്പരം ക്ഷമിച്ചുകൊണ്ട് വ്യക്തികളും സമൂഹങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും അഭിവൃദ്ധി പ്രാപിക്കാനുള്ള അവസരവും സ്നേഹാനുഭൂതി ഉളവാക്കുന്ന ഒരു ലോകവും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. യേശുക്രിസ്തു ക്ഷമയുടെ ആത്യന്തിക മാതൃകയാണ്. അവന്റെ പഠിപ്പിക്കലുകളും പ്രവർത്തനങ്ങളും ക്ഷമയാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന പാഠം. ക്ഷമ യേശുവിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും കാണുന്ന ശക്തമായ പ്രചോദനമാണ്. ക്ഷമ സ്നേഹത്തിന്റെ അഗാധമായ പ്രകടനമാണ്. ക്ഷമയുടെ തുടർച്ചയായ പ്രക്രിയ മറ്റുള്ളവരോട് ക്ഷമിക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്ന് പാപമോചനം തേടുക കൂടിയാണ്. സ്നേഹവും കരുണയും നിറഞ്ഞ ജീവിതത്തിലൂടെ ഒരു ക്ഷമിക്കുന്ന സമൂഹത്തെ സൃഷ്ടിക്കാൻ ഓരോ വ്യക്തിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ ക്ഷമയുടെ മാതൃക പിന്തുടരുന്നതിലൂടെ നമുക്ക് സ്വാതന്ത്ര്യവും രോഗശാന്തിയും അനുഭവിക്കാൻ കഴിയും. വിദ്വേഷത്തിന്റെ വായുവിനെ ശുദ്ധീകരിക്കുന്ന ഓക്സിജനാണ് ക്ഷമ. നീരസത്തിന്റെ വിഷങ്ങൾക്കുള്ള മറുമരുന്നാണ് ക്ഷമ. കോപം ശമിപ്പിക്കാനും സമൂഹത്തെ മലിനമാക്കുന്ന നിരവധി രോഗങ്ങൾ സുഖപ്പെടുത്താനുമുള്ള മാർഗമാണത്. നമ്മെ വേദനിപ്പിച്ചവർക്ക് ക്ഷമ നൽകുന്നത് വെല്ലുവിളി നിറഞ്ഞതും ബുദ്ധിമുട്ടുള്ളതുമായ പ്രക്രിയയാണ്. പക്ഷേ ഇത് രോഗശാന്തിയിലേക്കും മുൻപോട്ടു പോകുവാനുമുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് അവർക്കുണ്ടാകുന്ന വേദനയിൽ നിന്നുമാണ് ക്ഷമിക്കാൻ സാധിക്കാത്തതെന്ന് അറിയാൻ സാധിക്കണം. നമുക്ക് ക്ഷമയിലൂടെ നമ്മുടെ ചുറ്റുപാടും കൂടുതൽ അനുകമ്പയുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കണം. കുടുംബം ജീവന്റെ സ്ഥലമായിരിക്കണം, മരണസ്ഥലമല്ല. പാപമോചനത്തിനുള്ള സ്ഥലം, പറുദീസായുടെ സ്ഥലം, നരകമല്ല. രോഗശാന്തിയുടെ സ്ഥലം, ക്ഷമയുടെ സ്ഥലം. ദുഃഖമുള്ളിടത്ത് ക്ഷമ സന്തോഷം നൽകുന്നു. പിന്തുണയുടെ ഇടം, പരസ്പര പരദൂഷണം പറയലുകളല്ല, മറിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു സ്ഥലമായി അത് മാറണം. കുടുംബം തിരസ്കരണത്തിന്റെ സ്ഥലമായി മാറരുത്. അതിനേക്കാൾ ഉപരിയായി സ്നേഹത്തിന്റെയും മറ്റുള്ളവർക്ക് ഇടം നൽകുന്നതിന്റെയും ഒരു വാസസ്ഥലമായി മാറണം. സ്നേഹത്തിന്റെയും പരസ്പര ക്ഷമയുടെയും പരിശീലന കേന്ദ്രമാണ് കുടുംബം. കുടുംബത്തിൽ പരസ്പരം ക്ഷമിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ക്ഷമിക്കാൻ കാത്തിരിക്കരുതെന്ന് പാപ്പ കുടുംബാംഗങ്ങളെ ഉപദേശിച്ചു. ഒരാൾക്ക് ക്ഷമ ചോദിക്കാതെ ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരാൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ബലഹീനതയും സ്വാർത്ഥതയും മൂലമുള്ള ഈ തെറ്റുകൾ നാം കണക്കിലെടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്തുക. കുടുംബത്തിനുള്ളിൽ തകരുന്ന ബന്ധങ്ങൾ ഉടൻ പുനർനിർമ്മിക്കുക. നാം വളരെക്കാലം ക്ഷമിക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ എല്ലാം കൂടുതൽ ബുദ്ധിമുട്ടാകും. ക്ഷമാപണം നടത്താതെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ, മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ, സഹോദരങ്ങൾക്കും സഹോദരിമാർക്കുമിടയിൽ സമാധാനം സ്ഥാപിക്കാതെ ദിവസം അവസാനിക്കരുത്. ഉടനടി ക്ഷമ ചോദിക്കാനും പരസ്പരം ക്ഷമിക്കാനും നാം പഠിക്കുകയാണെങ്കിൽ മുറിവുകൾ സുഖപ്പെടും. വിവാഹം കൂടുതൽ ശക്തമാകും. കുടുംബം കൂടുതൽ ശക്തമായി ഒരു വീടായി മാറും. അത് നമ്മുടെ ചെറുതോ വലുതോ ആയ തെറ്റുകൾ സഹിക്കുന്നു. കാരണം ഒരൽപ്പം വാത്സല്യം മതി ഒരാൾക്ക് പുതുതായി ജീവിതം ആരംഭിക്കാൻ. വഴക്കിൽ ദിവസം അവസാനിപ്പിക്കരുത്. ക്ഷമിക്കാൻ ധൈര്യം ആവശ്യമാണ്. അത് എല്ലായ്പ്പോഴും എളുപ്പമല്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആഴങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും. ക്ഷമിക്കുക എന്നത് ഭൂതകാലത്തെക്കുറിച്ച് മാത്രമല്ല, വർത്തമാനകാലത്തെയും ഭാവികാലത്തെയും കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് മെച്ചപ്പെട്ട ഒരു ഭാവികാലത്തെ സ്വപ്നം കാണാനും പ്രത്യാശാബോധത്തോടെയും ശുഭാപ്തിവിശ്വാസത്തോടെയും മുന്നോട്ടു പോകാനും കഴിയും. ധാരണയും അനുകമ്പയും ആവശ്യമുള്ള ഒരു യാത്രയാണ് ക്ഷമ. സങ്കീർത്തനം 103:10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തു നമ്മോട് പകരം ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സമ്മാനമാണ് ക്ഷമ. ക്ഷമിക്കുന്നത് ബലഹീനതയാണെന്ന് തോന്നിയേക്കാം, പക്ഷേ അത് നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും വലിയ ആത്മീയ ശക്തിയും ധൈര്യവും ആവശ്യമാണ്. അത് ഏതെങ്കിലും വിധത്തിൽ നമ്മെ ദുർബലപ്പെടുത്തുന്നതായി തോന്നിയേക്കാം, എന്നാൽ വാസ്തവത്തിൽ അത് നമ്മെ പൂർണവും സമ്പന്നവുമായ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്നു. എല്ലായ്പ്പോഴും ക്ഷമിക്കുകയെന്നത് നമ്മുടെ ജീവിതത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ഭാഗമായി മാറട്ടെ. ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുകയെന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ വഴിയാണെന്ന് മറക്കാതിരിക്കാം. ആത്മാർത്ഥമായി ക്ഷമിക്കാനും എളിമയോടെ ക്ഷമ ചോദിക്കാനും ദൈവം നമുക്ക് കൃപയും സന്നദ്ധതയും നൽകട്ടെ.
2: ക്രൈസ്തവ വിശ്വാസത്തോടെയുള്ള ജീവിതത്തിൽ ക്ഷമയ്ക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തെ ആധാരമാക്കി അപ്പസ്തോലിക് കാർമൽ സമൂഹാംഗമായ സിസ്റ്റർ റോസ് മരിയ തെങ്ങനാംപ്ലാക്കിൽ പങ്കുവച്ച വിചിന്തനമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. റിജി സിലവുങ്കൽ എഴുതി, നെൽസൺ പീറ്റർ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ക്രൈസ്തവ വിശ്വാസത്തോടെയുള്ള ജീവിതത്തിൽ ക്ഷമയ്ക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തെ ആധാരമാക്കിയ വിചിന്തനങ്ങളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം.
3: ക്ഷമിക്കുക എന്നത് ദൈവത്തിന്റെ ദാനമാണ്. ക്ഷമിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഇത് ബൈബിളിലുടനീളം കാണുന്ന ഒരു വിഷയമാണ്. സങ്കീർത്തനം 103:12 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് എത്ര അകന്ന് സ്ഥിതി ചെയ്യുന്നുവോ അതുപോലെ ദൈവം നമ്മെ പാപത്തിൽ നിന്നും അത്രയധികം അകറ്റി നിർത്തിയിരിക്കുന്നു. തന്റെ ജനവുമായി ചെയ്ത ഉടമ്പടി പാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ദൈവം നമ്മോട് ക്ഷമിക്കാനും നമ്മുടെ പാപങ്ങൾ നമ്മിൽ നിന്ന് നീക്കം ചെയ്യാനും തയ്യാറാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി 6:14-15 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ക്ഷമിക്കുക എന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ലെങ്കിലും ദൈവത്തിന്റെ സഹായത്തോടെ അത് സാധ്യമാണ്. ശക്തവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ക്ഷമ ഒരു പ്രധാന ഘടകമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവജനമായി നാം ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യേശു പാപമോചനത്തിന്റെ മാതൃകയാണ്. അവനാണ് നമ്മോട് ക്ഷമിക്കുകയും എല്ലായ്പ്പോഴും തന്റെ കരുണയും ദയയും കാണിക്കുകയും ചെയ്യുന്നത്. യേശു പാപമോചനം പ്രസംഗിക്കുകയും എങ്ങനെ ക്ഷമിക്കാമെന്ന് കാണിക്കുകയും ചെയ്തു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവൻ കുരിശിൽ കിടക്കുമ്പോഴാണ്.

0: ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുന്നതിൽ മടുപ്പ് തോന്നാറില്ല. എന്നാൽ ചിലപ്പോൾ നമ്മോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നാം അതിൽ വിമുഖത കാണിക്കാറുണ്ട്. ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നതിൽ നമുക്കൊരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ. എല്ലായ്പ്പോഴും ക്ഷമിക്കുന്ന സ്നേഹമുള്ള പിതാവാണ് നമുക്കുള്ളത്. ക്ഷമ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പലവിധത്തിൽ നമ്മെ സഹായിക്കുന്നു. മാപ്പ് തേടുന്നതും മാപ്പ് സ്വീകരിക്കുന്നതും രണ്ടും വളരെ പ്രധാനമാണ്. ക്ഷമിക്കുക എന്നുള്ളത് ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. ക്ഷമിക്കാൻ എളുപ്പമല്ലെങ്കിലും ദൈവകൃപ ഓരോ വ്യക്തിയെയും ക്ഷമിക്കാൻ സഹായിക്കുന്നു. കാരണം യേശുവാണ് നമ്മുടെ മാതൃക. അത് ദൈവത്തിന്റെ ശൈലിയായതിനാൽ നാം അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ക്ഷമയുടെ കാര്യത്തിൽ നമുക്ക് മാതൃകയായി തീരുന്ന നിരവധി വ്യക്തികളുണ്ട്. നമ്മുടെ അയൽക്കാരന് നാം മാപ്പ് നൽകുന്നില്ലെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്നത്തെ ലോകം വെല്ലുവിളി നിറഞ്ഞതാണ്. മനുഷ്യൻ ജീവിതത്തിന്റെ നാനാതുറകളിൽ പലതരത്തിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷമിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് അസാധ്യമായ ഒന്നല്ല. നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തികൾക്കുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചുകൊണ്ടും ക്ഷമ എന്ന പുണ്യം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. നാമെല്ലാവരും പാപികളാണെന്നും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയും കൃപയും നമുക്കെല്ലാവർക്കും ലഭ്യമാണെന്നും ക്രൈസ്തവ വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ സഹായത്തോടെ നമുക്ക് ക്ഷമിക്കാനും വെല്ലുവിളികൾക്കിടയിലും മുന്നോട്ടു പോകാനും പഠിക്കാം. ദയയും ക്ഷമയും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് പരിശീലിക്കുമ്പോൾ അടുത്തത് അതിനെ അനുഗമിക്കുന്നു. ക്ഷമയും ദയയും കേവലം വികാരങ്ങളല്ലെന്നും എല്ലാ ദിവസവും അത് നമുക്ക് സ്വീകരിക്കാവുന്ന തെരഞ്ഞെടുപ്പുകളാണെന്നും ജീവിതത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും യേശു തന്റെ തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കിത്തരുന്നു. ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലിക പ്രബോധനം എവാഞ്ചലി ഗൗദിയുമിൽ കുറിക്കുന്നു. ലോകത്തിൽ തന്റെ കാരുണ്യത്തിന്റെ അടയാളമായി തീരുന്നതിന് അവന്റെ ക്ഷമയുടെ ഉപകരണങ്ങളാകാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ക്ഷമയെന്നും മറ്റുള്ളവരുമായും ദൈവവുമായുള്ള ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് അത് അനിവാര്യമാണെന്നും പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഗ എഫേസോസുകാർക്കെഴുതിയ ലേഖനം 4:32 ഇങ്ങനെ വിശദീകരിക്കുന്നു: ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ക്ഷമിക്കുക എന്നത് ഒരു വികാരം മാത്രമല്ല, മറ്റുള്ളവരുമായുള്ള ആരോഗ്യകരമായ ബന്ധം വളർത്തിയെടുക്കുന്നതിന് നാം എടുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ക്ഷമിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ കോപത്തിന്റെയും നീരസത്തിന്റെയും ഭാരത്തിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെടുക മാത്രമല്ല, മറിച്ച് സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിനും അവസരം സൃഷ്ടിക്കുകൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ രോഗശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തമായ ഉപകരണമാണ് ക്ഷമ. ദൈവത്തിന്റെ ക്ഷമയുടെ പൂർണ്ണത അനുഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒന്നാണിത്. ക്ഷമിക്കുക എന്നത് ഒരു തവണ മാത്രമല്ല, മറിച്ച് തുടർച്ചയായ പരിശ്രമവും പ്രതിബദ്ധതയും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:22 നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ പത്രോസ് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റു ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളിച്ചെയ്തു, 7 എന്നല്ല, 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ക്ഷമിക്കുക എന്നത് യാത്രയാണ്. സമയവും പരിശ്രമവും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്. അത് എല്ലായ്പ്പോഴും എളുപ്പമല്ല. പക്ഷേ ക്ഷമിക്കാനുള്ള തീരുമാനം നാം എടുക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും വിലമതിക്കുന്നു. നമ്മുടെ സ്നേഹരാഹിത്യത്തിനും വൈകാരിതയ്ക്കും അടിമപ്പെടുന്നതിൽ നിന്നും നാം സ്വതന്ത്രരാകുക മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഉപകരണമായി മാറുകയും ചെയ്യുന്നു. ക്ഷമിക്കുമ്പോൾ പ്രതീക്ഷയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി ഭാവിയിലേക്ക് നീങ്ങാൻ ഓരോ വ്യക്തിക്കും സാധിക്കുന്നു. നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്വന്തം ജീവിതത്തിൽ തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് വിലയിരുത്തുകയും അർപ്പണബോധത്തോടെ മുന്നോട്ടു പോകാനുള്ള ഒരു സാഹചര്യമായി അതിനെ മാറ്റുകയും ചെയ്യുന്നു. അനുരഞ്ജനത്തിന്റെ ഈ പാത നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ക്ഷമയുടെ ശക്തിയും പരസ്പരം മറ്റുള്ളവരെ സഹോദരി സഹോദരന്മാരായി അംഗീകരിക്കാനുള്ള കഴിവും കണ്ടെത്താനുള്ള ഒരു ഭാഗമായി മാറുന്നു. ക്ഷമയോടെ ജീവിക്കാൻ പഠിക്കുമ്പോൾ സമാധാനത്തിന്റെ മനുഷ്യനാകാനുള്ള നമ്മുടെ ശേഷി വർദ്ധിക്കുന്നു. സ്വയം വിമർശനങ്ങൾ ഒഴിവാക്കാനും ദയയോടും സൗമ്യതയോടും കൂടി മറ്റുള്ളവരോട് പെരുമാറുന്നതിനുമുള്ള ഒരു ഗുണമായി ക്ഷമ മാറുന്നുണ്ട്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നാമുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഇത് കൂടുതൽ വ്യക്തമാക്കിത്തരുന്നു. നമ്മൾ മനുഷ്യരാണെന്നും തെറ്റുപറ്റിയേക്കാമെന്നും എല്ലാം തികഞ്ഞവരല്ലെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഇന്നത്തെ ലോകത്ത് ക്ഷമ എന്നത് ഒരു ധാർമ്മികത മാത്രമല്ല, കൂടുതൽ യോജിപ്പുള്ളതും സമാധാനമുള്ളതുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അനിവാര്യമായ ചുവടുവയ്പ്പാണ്. പരസ്പരം ക്ഷമിച്ചുകൊണ്ട് വ്യക്തികളും സമൂഹങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും അഭിവൃദ്ധി പ്രാപിക്കാനുള്ള അവസരവും സ്നേഹാനുഭൂതി ഉളവാക്കുന്ന ഒരു ലോകവും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. യേശുക്രിസ്തു ക്ഷമയുടെ ആത്യന്തിക മാതൃകയാണ്. അവന്റെ പഠിപ്പിക്കലുകളും പ്രവർത്തനങ്ങളും ക്ഷമയാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന പാഠം. ക്ഷമ യേശുവിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും കാണുന്ന ശക്തമായ പ്രചോദനമാണ്. ക്ഷമ സ്നേഹത്തിന്റെ അഗാധമായ പ്രകടനമാണ്. ക്ഷമയുടെ തുടർച്ചയായ പ്രക്രിയ മറ്റുള്ളവരോട് ക്ഷമിക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്ന് പാപമോചനം തേടുക കൂടിയാണ്. സ്നേഹവും കരുണയും നിറഞ്ഞ ജീവിതത്തിലൂടെ ഒരു ക്ഷമിക്കുന്ന സമൂഹത്തെ സൃഷ്ടിക്കാൻ ഓരോ വ്യക്തിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ ക്ഷമയുടെ മാതൃക പിന്തുടരുന്നതിലൂടെ നമുക്ക് സ്വാതന്ത്ര്യവും രോഗശാന്തിയും അനുഭവിക്കാൻ കഴിയും. വിദ്വേഷത്തിന്റെ വായുവിനെ ശുദ്ധീകരിക്കുന്ന ഓക്സിജനാണ് ക്ഷമ. നീരസത്തിന്റെ വിഷങ്ങൾക്കുള്ള മറുമരുന്നാണ് ക്ഷമ. കോപം ശമിപ്പിക്കാനും സമൂഹത്തെ മലിനമാക്കുന്ന നിരവധി രോഗങ്ങൾ സുഖപ്പെടുത്താനുമുള്ള മാർഗമാണത്. നമ്മെ വേദനിപ്പിച്ചവർക്ക് ക്ഷമ നൽകുന്നത് വെല്ലുവിളി നിറഞ്ഞതും ബുദ്ധിമുട്ടുള്ളതുമായ പ്രക്രിയയാണ്. പക്ഷേ ഇത് രോഗശാന്തിയിലേക്കും മുൻപോട്ടു പോകുവാനുമുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് അവർക്കുണ്ടാകുന്ന വേദനയിൽ നിന്നുമാണ് ക്ഷമിക്കാൻ സാധിക്കാത്തതെന്ന് അറിയാൻ സാധിക്കണം. നമുക്ക് ക്ഷമയിലൂടെ നമ്മുടെ ചുറ്റുപാടും കൂടുതൽ അനുകമ്പയുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കണം. കുടുംബം ജീവന്റെ സ്ഥലമായിരിക്കണം, മരണസ്ഥലമല്ല. പാപമോചനത്തിനുള്ള സ്ഥലം, പറുദീസായുടെ സ്ഥലം, നരകമല്ല. രോഗശാന്തിയുടെ സ്ഥലം, ക്ഷമയുടെ സ്ഥലം. ദുഃഖമുള്ളിടത്ത് ക്ഷമ സന്തോഷം നൽകുന്നു. പിന്തുണയുടെ ഇടം പരസ്പരം പരദൂഷണം പറയലുകളല്ല, മറിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു സ്ഥലമായി അത് മാറണം. കുടുംബം തിരസ്കരണത്തിന്റെ സ്ഥലമായി മാറരുത്. അതിനേക്കാൾ ഉപരിയായി സ്നേഹത്തിന്റെയും മറ്റുള്ളവർക്ക് ഇടം നൽകുന്നതിന്റെയും ഒരു വാസസ്ഥലമായി മാറണം. സ്നേഹത്തിന്റെയും പരസ്പര ക്ഷമയുടെയും പരിശീലന കേന്ദ്രമാണ് കുടുംബം. കുടുംബത്തിൽ പരസ്പരം ക്ഷമിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ക്ഷമിക്കാൻ കാത്തിരിക്കരുതെന്ന് പാപ്പ കുടുംബാംഗങ്ങളെ ഉപദേശിച്ചു. ഒരാൾക്ക് ക്ഷമ ചോദിക്കാതെ ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരാൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ബലഹീനതയും സ്വാർത്ഥതയും മൂലമുള്ള ഈ തെറ്റുകൾ നാം കണക്കിലെടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്തുക. കുടുംബത്തിനുള്ളിൽ തകരുന്ന ബന്ധങ്ങൾ ഉടൻ പുനർനിർമ്മിക്കുക. നാം വളരെക്കാലം ക്ഷമിക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ എല്ലാം കൂടുതൽ ബുദ്ധിമുട്ടാകും. ക്ഷമാപണം നടത്താതെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ, മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ, സഹോദരങ്ങൾക്കും സഹോദരിമാർക്കുമിടയിൽ സമാധാനം സ്ഥാപിക്കാതെ ദിവസം അവസാനിക്കരുത്. ഉടനടി ക്ഷമ ചോദിക്കാനും പരസ്പരം ക്ഷമിക്കാനും നാം പഠിക്കുകയാണെങ്കിൽ മുറിവുകൾ സുഖപ്പെടും. വിവാഹം കൂടുതൽ ശക്തമാകും. കുടുംബം കൂടുതൽ ശക്തമായി ഒരു വീടായി മാറും. അത് നമ്മുടെ ചെറുതോ വലുതോ ആയ തെറ്റുകൾ സഹിക്കുന്നു. കാരണം ഒരൽപ്പം വാത്സല്യം മതി ഒരാൾക്ക് പുതുതായി ജീവിതം ആരംഭിക്കാൻ. വഴക്കിൽ ദിവസം അവസാനിപ്പിക്കരുത്. ക്ഷമിക്കാൻ ധൈര്യം ആവശ്യമാണ്. അത് എല്ലായ്പ്പോഴും എളുപ്പമല്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആഴങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും. ക്ഷമിക്കുക എന്നത് ഭൂതകാലത്തെക്കുറിച്ച് മാത്രമല്ല, വർത്തമാനകാലത്തെയും ഭാവികാലത്തെയും കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് മെച്ചപ്പെട്ട ഒരു ഭാവികാലത്തെ സ്വപ്നം കാണാനും പ്രത്യാശാബോധത്തോടെയും ശുഭാപ്തിവിശ്വാസത്തോടെയും മുന്നോട്ടു പോകാനും കഴിയും. ധാരണയും അനുകമ്പയും ആവശ്യമുള്ള ഒരു യാത്രയാണ് ക്ഷമ. സങ്കീർത്തനം 103:10 നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സമ്മാനമാണ് ക്ഷമ. ക്ഷമിക്കുന്നത് ബലഹീനതയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അത് നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും വലിയ ആത്മീയ ശക്തിയും ധൈര്യവും ആവശ്യമാണ്. അത് ഏതെങ്കിലും വിധത്തിൽ നമ്മെ ദുർബലപ്പെടുത്തുന്നതായി തോന്നിയേക്കാം. എന്നാൽ വാസ്തവത്തിൽ അത് നമ്മെ പൂർണവും സമ്പന്നവുമായ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്നു. എല്ലായ്പ്പോഴും ക്ഷമിക്കുകയെന്നത് നമ്മുടെ ജീവിതത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ഭാഗമായി മാറട്ടെ. ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുകയെന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ വഴിയാണെന്ന് മറക്കാതിരിക്കാം. ആത്മാർത്ഥമായി ക്ഷമിക്കാനും എളിമയോടെ ക്ഷമ ചോദിക്കാനും ദൈവം നമുക്ക് കൃപയും സന്നദ്ധതയും നൽകട്ടെ.
1: ക്രൈസ്തവ വിശ്വാസത്തോടെയുള്ള ജീവിതത്തിൽ ക്ഷമയ്ക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തെ ആധാരമാക്കി അപ്പസ്തോലിക് കാർമൽ സമൂഹാംഗമായ സിസ്റ്റർ റോസ് മരിയ തെങ്ങനാംപ്ലാക്കിൽ പങ്കുവച്ച വിചിന്തനമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. റിജി സിലവുങ്കൽ എഴുതി, നെൽസൺ പീറ്റർ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ